ആക്കൂണ്ണെ മൺതിക രാസതുണ്ടു ദൈയോക സജരോണി ലക നിമാങ് നിമാങ്ങന്തു അനിമാദാ പോജാലാനിതു.